കഷ്ടങ്ങളിലും ഉപദ്രവത്തിൽ വേളയിലും കണ്ണീരിൻ പാതയിലും സന്തോഷത്തിൻ മത്തിയിലും എന്റെ വാഴ്ക്കിന് എല്ലാ പെരുക്കത്തിൻ മത്തിയിലും യേശുവേ നാങ്ങളുമായി തുതിപ്പോം. We worship you God, we worship you alone God. ഉമ്മേ മാത്രം നാങ്ങൾ ആരാധിപ്പോം, ഉമ്മേ മാത്രം നാങ്ങൾ തുതിപ്പാണ്ടവരെ. എന്നെ നേരിടാനും എപ്പടിപ്പെട്ട സൂഴ്നിലവെ വന്നാലും എപ്പടിപ്പെട്ട നിലയിൽ വഴിയായി എപ്പടിപ്പെട്ട പാതയിൽ വഴിയായി കടക്ക നേരിട്ടാലും ക്രിസ്തുവിൻ മേൽ നാങ്ങൾ വൈത്തിരിക്കുന്ന അമ്പേ ഏതും പിരിക്ക മാറ്റാതെ യാരും പിരിക്ക മുടിയാതെ എന്ത ഉലകമോ ഉലകത്തിന്റെ കാര്യങ്ങളോ എപ്പടിപ്പെട്ട കാര്യങ്ങളാണാലും ക്രിസ്തുവിൻ മേൽ നാങ്ങൾ വൈത്തിരിക്കുന്ന അമ്പേ ഒരുപോലും യാരും പിരിക്ക മുടിയാതെ അവനെ പോലെ നാങ്ങൾ ഉറുതിയായി സ്വരണ്ടവരെ എന്ത കാലത്തിലും എന്ത നേരത്തിലാണ്ടവരെ ഉമ്മൈ ആരാധിപ്പോം, ഉമ്മൈ തുതിപ്പോം, ഉമ്മൈ സേവിപ്പോം, ഉമ്മൈ പിൻപറ്റുവോം, ഉമ്മക്കാഹ വാഴുവോം, ഉമ്മയേ നാങ്ങൾ നോക്കി പാർപ്പോം, ഉമ്മടി നാമത്തിലേക്ക് നാങ്ങൾ മഹിമപരപ്പെടുവോം. ആശ്ചര്യമാണ് ദേവനെ, ഉമ്മടിയ മേലാണ് നാമത്തെ ഞങ്ങൾ ഉയർത്തി ആരാധിക്കുറം ആണ്ടവരെ, ഉമ്മടി നാമത്തെ ഞങ്ങൾ ഉയർത്തി ആരാധിക്കുറം ആണ്ടവരെ. എല്ലാ എതിർമറയാണ് സൂഴ്നിലയിലെ യോഗ സൊല്ലാണ്ടവരെ, കത്തർ കൊടുത്താൽ കത്തർ എടുത്താൽ കട്ടുടി നാമത്തേക്ക് സ്തോത്രം. ഹല്ലേലൂയ, എല്ലാവറ്റും ഇളന്ന് പൊഴുത് യോബ് ചൊണതിപോലെ ദേവരി ഈ സകലത്തെയും ചെയ്യ വല്ലവർ ഈ ചെയ്യ നിലത്തത് ഒന്നും തടയപ്പെടാതെ എന്നതെ അറിഞ്ഞിരിക്കേൻ എന്ന് ചൊണതി പോലെ എങ്ങ വാഴ്ക്കിന് എല്ലാ സൂഴ്നിലയും എൻ ദേവൻ എങ്ങൾക്കാകെ വൈത്തിരിപ്പത് ഒരുപോലും തടയാകാതെ അത് നിന്ന് പോകാതെ അത് നിറവേറ്റി മുടിക്ക വല്ലവർ എന്റെ വിശ്വാസത്തിലെ എന്ത കാലത്തിലും എന്ത നേരത്തിലും എപ്പടിപ്പെട്ട സൂഴ്നിലയിലും നാങ്ങളും ആരാധിക്കുറോപ്പാ, നാങ്ങളും സേവിക്കുറോപ്പാ.